0: എന്റർടൈൻമെന്റ് ബ്യൂറോ ഇന്ത്യ ടുഡേ.
1: Vidya Balan is entering a new chapter in Tamil cinema with filmmaker R. Balki. The duo who last collaborated on Pa